0: dolphins and whales.
1: I go tramping every weekend.
2: Loving Auckland.
3: There's always something interesting, something new to find.
4: The harbour is absolutely amazing.
5: Something's always happening.
2: Our diversity.
6: The amazing views.
7: And the libraries.
8: Good weather, good people.
9: And it has great coffee.
10: I find it really hard to think of what's missing in Auckland.
2: planetaudio.org.nz.
11: നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ പരിപാടിയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച വൈകിട്ട് 7:25 യവനിക എന്ന ഗ്രഹാതുരത്വം നിറയുന്ന റേഡിയോ നാടക പരമ്പരയും തുടർന്ന് മലയാള ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിറഞ്ഞ പാട്ടിന്റെ കഥ എന്ന പരിപാടിയും ശ്രവിക്കാവുന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. You can also listen anytime on planetaudio.org.nz/malayalamfm.

0: നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ പരിപാടിയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച വൈകിട്ട് 7:25 യവനിക എന്ന ഗ്രഹാതുരത്വം നിറയുന്ന റേഡിയോ നാടക പരമ്പരയും തുടർന്ന് മലയാള ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിറഞ്ഞ പാട്ടിന്റെ കഥ എന്ന പരിപാടിയും ശ്രവിക്കാവുന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. യു കെൻ ഓൾസോ ലിസൺ എനി ടൈം ഓൺ പ്ലാനറ്റ് ഓഡിയോ .org.nz/malayalamfm.
1: Listening for the latest news interviews and the good music. Listen to 104.6 Planet FM every Saturday night from 8:30 p.m. for Radio Akwaaba.
2: Or you can listen online in planetaudio.org.nz/radioakwaaba.

0: If you haven't received your enrolment pack yet, we might not have your correct address, but there's still time.
1: Enrol, check, or update your details at vote.nz by midnight 25 October or call 0800 36 76 56. Brought to you by the Electoral Commission.
2: Vibe FM 104.6. Everyone, ellam vibe ana. Mixtape Mornings.
3: നമസ്കാരം, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. ദാ ഇന്നത്തെ ദിവസം വളരെയധികം സ്പെഷ്യൽ ആണല്ലേ നമ്മൾ മലയാളികളെ സംബന്ധിച്ച്. കാരണം ഇന്നത്തെ ദിവസമാണ് നമ്മൾ ഏവരും കാത്തിരുന്ന തിരുവോണം. അപ്പോൾ വൈബ് എഫ് എം വളരെ സന്തോഷത്തോടു കൂടി നല്ല സമ്പൽ സമൃദ്ധിയുടെ ഒരു സന്തോഷകരമായ തിരുവോണാശംസകൾ നേരുകയാണ് കേട്ടോ. കൂടുതൽ അറിയാം, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അപ്പോ ഇന്ന് തിരുവോണമായിട്ട് അത്തപ്പൂക്കളമൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഇട്ട് എല്ലാം സെറ്റായിട്ടിരിക്കുകയാണോ അവിടെ? അതോ ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ചില ആൾക്കാർക്ക് വർക്കിംഗ് ആണ്. അപ്പോ എങ്ങനെയാണ് ഇന്നത്തെ കലാപരിപാടികളൊക്കെ?

0: about the culture, we play it.
1: Vibe FM 104.6. ഇവിടെയുള്ള വൈബ് ആണ്. ബ്രേക്ക്ഫാസ്റ്റില് ആവി പറക്കുന്ന പുട്ടും കടലക്കറിയും പപ്പടും പിന്നെ എഗ് റോസ്റ്റും,
2: അതുമല്ലെങ്കിൽ കിങ്സ് പാർക്കിൽ പൂരിബാജി, നോർത്ത് ഇന്ത്യൻ ആലു പറാത്ത, ബേബി ബട്ടൂര കോംബോയും, അതും ജസ്റ്റ് $15.
1: അപ്പൊ ലഞ്ചിന്റെ കാര്യം എങ്ങനെയാ?
2: അതും ജസ്റ്റ് $15 കൊതി ഊരും നോർത്ത് ഇന്ത്യൻ ഓർ സൗത്ത് ഇന്ത്യൻ കോംബോയും, പിന്നെ ജസ്റ്റ് $20 കിഡ്ഡിലും പുഫേ ലഞ്ചും. പിന്നെ ഇത് മൺഡേ ടു ഫ്രൈഡേ ആണ് അവൈലബിൾ ആയിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിംഗ് 7:30 AM to 10:30 AM, ലഞ്ച് 12 PM to 3 PM.
1: For pre-booking, call
3: 027-522-8838.
2: Salim Hasan's Kings Park, 35 Hobson Street, Auckland, CBD. Vibe FM 104.6. Hey, ivide ella vibe aanu. Mixtape Mornings.
4: ഇന്ന് ഓണമൊക്കെ ആയിട്ട് നിങ്ങൾ ശരിക്കും ഓണാണോ ഓഫായി പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഈ രാവിലെ ഓട്ടപ്പാച്ചില്, പിന്നെ ഉച്ചയ്ക്ക് സദ്യ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞ്, അതിൻ്റെ കൂടെ പപ്പടവും പഴവും പായസവും കൂടിയൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ മത്തടിച്ച് ഓഫാവാറുണ്ട് അല്ലേ. നല്ല മധുരമൊക്കെ ചെന്നിട്ട് മധുരത്തിൻ്റെ ഒരു മത്തടിച്ച് ഓഫായി പോവാറുണ്ട്. അങ്ങനെ ഓഫായ എന്താണത്, അങ്ങനെ ഓഫാവാതിരിക്കട്ടെ. കൂടി ഞാൻ അറിയാം, ദിസ് ഇസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ഓണ ദിവസം, നമ്മൾ ഓൾറെഡി വൈബ് FM ഒരു ഓണ സമ്മാനം പോലെ തന്നെ നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ഓണ സമ്മാനം പോലെ തന്നിട്ടുണ്ടായിരുന്നു. ദാ പടം കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഒരു സൂപ്പർ ഹിറ്റ്, അതിപ്പോൾ ലാലേട്ടൻ സൂപ്പർ ഹിറ്റ് അടിക്കുമ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾ കൊടുക്കുന്ന ഒരു ഒരു വരവേൽപ്പില്ലേ, ആ ഒരു സ്ലീപ്പർ സെൽസ് പോലും ഉണർന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു വരവേൽപ്പ്, അത് മോഹൻലാലിന് ശേഷം കിട്ടുന്നത് നിവിൻ പോളി എന്നൊരു ആക്ടറിന് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഓണം നിവിൻ പോളിയും കൂട്ടരും എന്തായാലും തൂക്കിയിട്ടുണ്ട്. ഇനിയും ആ ഒരു പടം കാണാത്തവരുണ്ടെങ്കിൽ ദാ ഞങ്ങളുടെ ഷ്യൂറിറ്റി ആണ് കേട്ടോ, നിങ്ങളുടെ സമയം എന്തായാലും വേസ്റ്റ് ആവില്ല. നിങ്ങളുടെ ഫാമിലി ഒക്കെ ആയിട്ട് പോയി കാണാൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. സോ പോയി കണ്ടു നോക്കൂ. ഈ ഒരു ഓണത്തിന് നമ്മുടെ കുടുംബ യൂണിറ്റ് നിങ്ങൾ ആരും മിസ്സാക്കണ്ട കേട്ടോ.

0: വീട് വാങ്ങാന്ന് വിചാരിച്ച്, പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പ്ലാസ്റ്റർ വീടുകൾ, വെതർ ബോർഡ് വീടുകൾ, ബ്രിക്ക് ആൻഡ് ടൈൽ ഹൗസസ്, ഓ ഐ എം കൺഫ്യൂസ്ഡ്. പിന്നെ ഈ വീടിന് അടുത്ത് ഹൗസിംഗ് ന്യൂസിലാൻഡിന്റെ വീടുകളുണ്ടെന്നോ, അതോ ഫ്ലഡ് പ്രോൺ ഏരിയ ആണ്? ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ കണ്ണു അടച്ച് വീട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ വീടുകളും കാണുമ്പോ സൂപ്പർ ആണ്, ബട്ട് ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുമ്പോ നീഡ് എക്സ്പെർട്ട് അഡ്വൈസ്.
1: കോൾ NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്. ഹോം ലോൺ മാത്രമല്ല, വീടിന് എത്ര ഓഫർ കൊടുക്കണം, വീട് ഫ്ലഡ് പ്രോൺ ഏരിയയിലാണോ, വീട് ഹൗസിംഗ് ന്യൂസിലാൻഡ് ഏരിയയിലാണോ എന്ന് മാത്രമല്ല, ആ സ്ഥലത്തിന് എത്ര ചരിവുണ്ടെന്ന് പോലും അവര് പറഞ്ഞുതരും.
0: അപ്പോ മറക്കണ്ട, വീട് വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആദ്യം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസിനെ വിളിക്കൂ. എക്സ്പെർട്ട് ഗൈഡൻസ് നേടു.
1: റോബിൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസസ്.
0: 0213002845
2: ഈ ഓണം എന്നൊക്കെ പറയുമ്പോ നമുക്ക് ശരിക്കും ഈ കൂട്ടായ്മയുടെ ദിവസമാണ് എന്ന് ഞാൻ കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഈ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലരെ പോയി വിസിറ്റ് ചെയ്യും, ചില ആൾക്കാർ നമ്മളെ വിസിറ്റ് ചെയ്യും, ചില ആൾക്കാർ നമ്മളെ ക്ഷണിക്കും പല സ്ഥലങ്ങളിലേക്ക്. ചിലപ്പോൾ നമുക്ക് ഒരു സദ്യ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം കിട്ടുക ആ ആൾക്കാരുടെ കൂടെയുള്ള ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴായിരിക്കും അല്ലേ. കൂടെ ഞാൻ താനിയ, ദിസ് ഇസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. സോ ഇന്നത്തെ തിരുവോണ ദിവസം നമ്മൾ വൈബ് FM നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് കേട്ടോ. നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ടൈം കൊടുക്കുക എന്നുള്ളതാണ് അതാ ഈ ഓണത്തിന് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം കേട്ടോ. അങ്ങനെ വളരെ മനോഹരമായി ഉള്ളൊരു നിമിഷത്തെ പറ്റി പറയാൻ ഒരാള് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതാ ഈ പാട്ടുകൾക്ക് ശേഷം ദി ക്ലൗ ഒരു പാട്ടിൽ ആ ആളും ആ വിശേഷം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ.

0: FM 104.6 ഇവിടെ എല്ലാം ഫൈബാണ്.
1: നിങ്ങൾക്ക് കാർ ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
2: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ലല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
1: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
2: ഇപ്പോൾ തന്നെ വിളിക്കൂ 0222-000-243.
3: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
0: വൈബ് FM 104.6. ഇവിടെ എല്ലാം ഫൈബാണ്. മിക്സ്ഡ് മോർണിംഗ്സ്.
4: യെസ്, അങ്ങനെ ഇതാ ഈ ഒരു തിരുവോണ നാളിൽ നമ്മുടെ മിക്സ്ഡ് മോർണിംഗ്സ് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പോകുമ്പോൾ മനസ്സ് നിറഞ്ഞ ഒരിക്കൽ കൂടി നിങ്ങളോട് ദേ ഒരു ഓണാശംസകൾ പറയാണ്. തിരുവോണാശംസകൾ. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇത് ആഘോഷിക്കൂ കേട്ടോ. അപ്പൊ ദേ നമ്മുടെ വിത്ത് ലവ് ഒരു പാട്ട് ദേ സമയമായിരിക്കാണ്, അതിനുള്ള ടൈമാണ്. കൂടി ഞാൻ ടാറിയാ, ദിസ് ഈസ് വൈബ് FM 104.6. ഇവിടെ എല്ലാം വൈബാണ്. ആൻഡ് ഇത് വിത്ത് ലവ് ഒരു പാട്ടിനുള്ള സമയമാണ്.
0: With love, ഒരു പാട്ട് with RJ താനിയ.
4: ഹായ് താനിയ, ഹാപ്പി ഓണം. താനിയ, എനിക്ക് ആക്ച്വലി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. ഇത് കുറച്ച് സ്പെഷ്യൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ഈ കഴിഞ്ഞ സാറ്റർഡേ ഞാൻ ഓണം സെലിബ്രേഷന് പോയിരുന്നു. ആദ്യമായിട്ട് ആണ് ഞാൻ അവിടെ പോയത്. ആക്ച്വലി ഇത് നമ്മുടെ ഓക്ലൻഡ് ഹോസ്പിറ്റലിലത്തെ കാർഡിയാക് വാർഡ്, അതായത് വാർഡ് നമ്പർ 42-ലത്തെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പൊ അവരുടെ കുറച്ച് ഫാമിലീസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പൊ എന്നെയും റോബിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതായത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇൻ ദ സെൻസ് അവർ ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരായിരുന്നു. അവിടെ പാട്ടും കുട്ടികളുടെ കുറച്ച് പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആൻഡ് ഭയങ്കര വോംത്ത് ആയിരുന്നു. എന്തോ ഒരു നമുക്കൊരു ഹോംലി ഫീൽ ഒക്കെ തോന്നി ആക്ച്വലി അവിടെ പോയി വന്നപ്പോ. അപ്പൊ എനിക്ക് ഓണായതുകൊണ്ട് എനിക്ക് ഇന്ന് സ്പെഷ്യലി പെട്ടെന്ന് തോന്നി അവർക്കാണ് എനിക്ക് ഫസ്റ്റ് ഓണം വിഷു കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളത്. അപ്പം അവർക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാമോ? മേ ബി ഉത്രാടപ്പൂവേ, ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാമെങ്കിൽ വിൽ ബി നൈസ്. പിന്നെ അവർ അത് മാത്രല്ല, അവര് അതിൽ കുറച്ച് പേരൊക്കെ വൈബ് FM കേൾക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഐ ഹോപ്പ് ദേ വിൽ ബി ലിസ്ണിംഗ് ടു ദിസ് വൺ. ഇന്ന് എന്താ പറയാ, അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ അവർ ഈ പാട്ട് കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് അവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകം പറയണം. ഇത് ഓക്ലൻഡ് ഹോസ്പിറ്റലിലത്തെ വാർഡ് നമ്പർ 42 കാർഡിയക് വാർഡിലത്തെ കുറെ നല്ല ആൾക്കാർക്ക് വേണ്ടി സന്ധ്യയുടെയും റോബിന്റെയും ഡെഡിക്കേഷൻ എന്ന് പറയാമെങ്കിൽ ദാറ്റ് വിൽ ബി ഓസം. താങ്ക് യു താനിയ, ഹാപ്പി ഓണം അഗെയിൻ.